സമ്പത്തൊക്കെ വിജയ സമ്പാദന സമ്പാദന സമ്പാദനിപ്പുക്കാരിത്തോറോ വഴക്കം കുഫാൽഫാമസൈ ഞാൽഫാമസൈ മിഥിലോ ഫാമസൈ ഇത് ബാബു മതേ സമ്പക്കൻ ഫാമസൈ മത്

സമ്പത്ത് കുടുംബിജ സമ്പാദ്മാത്രോ വഴക്കം കുഫാൽ ഫാമസൈ ബിറ്റിലോ ഫാമസൈ അച്ഛാവും മറ്റുമ്പുലന ബജ്ജേ ഫാൽ ജോയ് മറേ ും